നമസ്തങ്കർ നമസ്തങ്ക തർമ്മങ്ങ നമസ്തങ്ക നാമങ്ങ നമസ്തങ്ങ താമങ്ങ നമസ്തങ്ങ ദീത്യ നമസ്തങ്ങ പീത്യ നമസ്തങ്ങ ബാഹ്യ നമസ്തങ്ങ ടാഹ്യ നമസ്തങ്ങ ഡീല്യ നമസ്തങ്ങ നാദ്യ നമസ്തങ്ങ ഷേദ്യ നമസ്തങ്ക ഗാദ്യ നമസ്തങ്ങ ഗഞ്ജയ നമസ്തങ്ങ പഞ്ചയ നമസ്തങ്ങ ഉദാര നമസ്തങ്ങ പാരേ നമസ്തങ്ങ സൂയക്കാ നമസ്തങ്ങ നേക്കാ നമസ്തങ്ങ പൂത്തേ നമസ്തങ്ങ ജൂപ്പേ നമസ്തര കർമ്മേ നമസ്തര പർമേ നമസ്തര ദേശേ നമസ്തര പേസേ നമസ്തര നാമേ നമസ്തര കാമേ നമസ്തര താത്തേ നമസ്തര കാത്തേ നമസ്തര തൂത്തേ നമസ്തങ്ങ പൂത്തേ നമസ്തങ്ങ ലോക്കേ നമസ്തങ്ങ സോക്കേ നമസ്തര താപേ നമസ്തങ്ങ താപേ നമസ്തന്ത്ര മാനേ നമസ്തങ്ങ നിധാനേ നമസ്തങ്ങ ഗാഹി നമസ്തങ്ങ ബാഹി നമസ്തന്ത്ര ബർഗേ നമസ്തങ്ങ സർഗേ നമസ്തങ്ങ പ്രഭോഗേ നമസ്തങ്ങ സജോഗേ നമസ്തങ്ങ രംഗേ നമസ്തങ്ങ പങ്കേ നമസ്തങ്ങ മേ നമസ്താസ്ത്രമേ നമസ്തം ദിലാശ്രയ നമസ്തന്ത്രാശ്രയ നമസ്തങ്ങ ജാത്തി നമസ്തങ്ങ പാത്തേ നമസ്തങ്ങ മജുബേ നമസ്തേ അദേശങ്ങ ദേശേ നമസ്തങ്ങ പേസേ നമസ്തന്ത്ര താമേ നമസ്തന്ത്ര ബാമേ നമോ സർവകാലേ നമോ സർവദയാലേ നമോ സർവരൂപേ നമോ സർവഭൂപേ നമോ സർവഖാപേ നമോ സർവഥാപേ നമോ സർവകാലേ നമോ സർവപാലേ നമസ്തേ നമസ്തങ്ങ പേവേ നമസ്തങ്ങ ജന്മേ നമസ്തങ്ങ സോബാനമേ നമോ സർവഗാമേ നമോ സർവപാമേ നമോ സർവരംഗേ നമോ സർവപങ്കേ നമോ കാലകാലേ നമസ്തേയാലേ നമസ്തങ്ങ മരണേ നമസ്തങ്ങ ഭരണേ നമസ്തങ്ങ ഭരണേ നമസ്തങ്ങ മരണേ നമസ്തംഗ മസ്തം കൃതാരംഗ നമോ സർവതന്ദേ നമോ സ്വബന്ധേ നമസ്തര സാക്കേ നമസ്തര ബാക്യ നമസ്തങ്ങ ഹിമേ നമസ്തങ്ക ഹിമേ നമസ്തങ്ങ നന്ദേ നമസ്തങ്ങ മഹന്തേ നമസ്തസ്ത്രാഗ്യ നമസ്തങ്ങ സുഹാഗ്യ നമോ സർവസോഹം നമോ സർവപോഹം നമോ സർവകർത്ത നമോ സർവഹർത്താ നമോ ജോഗി ജോഗി നമോ ഭോഗ ഭോഗ്യ നമോ സർവദയാലേ നമോ സർവപാലേ ചാചരീ ശാന്തോ പ്രസാദ രൂപ ഹനൂപ ജൂഹ പൂഹ ലേഖ പേഖ നാമ കാമ തേഹ പേഹ ജീത പീത തർമാന നിദാനത വർഗ സർഗ നീലഹ നാല ജേഹ ജാത ജന്മ ഭരണ പൂത പർണ ഗാന്ധ പഞ്ച ചൂജ ചാഞ്ച മീ കർ ഫീ കഹ താന്ത ബന്ധർ ഭൂജ സൂജ കാല ജാല ലാഹ ജാഹനന്ത മന്ത അലി കന്ദ്ര ശ്രീ കഹ നിർലാംബ സമ ഗാമ ജാമ പൂത ശൂത ലോക സുഖ കർമ്മ പരമ ജീത പീത ബാഹ ഗാഹ മാന നദാന അനേക ഫിർ ഏക ഭജാംഗ പ്രയാത ഛന്ദ നമോ സർവമാനേ സമാതി നിദാനേ നമോ ദേവദേവേ അപേക്ഷി പേവേ നമോ കാലകാലേ നമോ സർവപാലേ നമോ സർവഗാണ നമോ സർവപാണേ നംഗേ നാഥന്ദ്ര സംഗീ പ്രമാഥേ നമോ പാന പണി നമോ മാന മണേ നമോ ചന്ദ്ര ചന്ദ്രേ നമോ പാന പണി നമോ ഗീത ഗീതേ നമോ താന താന നമോ നൃത്തനൃത്തേ നമോ നാദ നാദ നമോ പാന പണി നമോ ബാദ ബാദേ അനംഗീയ നാമേ സമസ്ത സ്വരൂപേ പരഭംഗി പരമാത്തേ സമസ്ത വിഭൂത കളങ്കങ്ങുനാനേ കളങ്കി സ്വരൂപേ നമോ രാജരാജേ സ്വരംഗ പരമ രൂപേ നമോ ജോഗ ജോഗേ സ്വരംഗ പരമ സിദ്ധേ നമോ രാജരാജേ സ്വരംഗ പരമ വൃദ്ധേ നമോ ശാസ്ത്രപാല നമോ അസ്ത്രമാന നമോ പരമ ജ്ഞാത നമോ ലോകമാതാ പേഖ്യ പരമ്യ ഭോഗ്യ ഭുഗുത്തെ നമോ ജോഗ ജോഗേ സ്വരംഗ പരമ ജുഗുത്തെ നമോ നിത്യനാരായണേ ക്രൂര കർമ്മേ നമോ പ്രേതയ പ്രേദേവേ സ്വതന്മേ നമോ രോഗഹർത്താ നമോ രാഗരൂപേ നമോ സാഹസാഹം നമോ പൂപ പൂപേ നമോ ദാന ദാന നമോ മാന മാനേ നമോ രോഗ രോഗേ നമസ്തങ്ങ സദാനം നമോ മന്ത്ര മന്ത്രംഗ നമോ ജന്ത്ര ജന്ത്രംഗ നമോ ഇഷ്ടേ ഇഷ്ടേ നമോ തന്ത്ര തന്ത്രംഗ സദാ സച്ചിദാനന്ദ സർവം പ്രണാസേ നൂപേ രൂപേ സമസ്തോ നിവാസി സദാ സജദാ ബുരുദാ ബുരുദകർത്ത അധോ ഉർദ് അർദ്ധംഗ അഗംഗോഗഹർത്ത പരം പരം പരമേശ്വരം പുരോഷപാലം സദാ സർവദാ സജദാതാ ദയാലം ഷേദ്യ പേദ്യ നാമംഗ കാമംഗ സമസ്തോ പരാജീ സമസ്തസ്ത കാമംഗ തേരാ ജോർ ചാചരീ ശാന് ജലേ ഹ തലേ ഹ പീത ഹ പേ ഹ പ്രഭു ഹ ജൂ ഹ ദേ സ പേ സ ഭജാംഗ പ്രയാത ശാന് ഗാദ്യ ബാദ്യ നന്ദേ സ്വരൂപേ നമോ സർവമാനേ സമസ്തേ നിദാനേ നമസ്തമംഗ നാഥേ നമസ്തമംഗ പ്രമാഥേ നമസ്തമംഗ ഗഞ്ജേ നമസ്തമംഗ പഞ്ജേ നമസ്തമംഗ കാലേ നമസ്തമംഗ പാലേ നമോ സർവദേശേ നമോ സർപേശേ നമോ രാജരാജേ നമോ സാജ് സാജ്യ നമോ സാഹ സാഹി നമോ മാഹ മാഹി നമോ ഗീത ഗീതേ നമോ പ്രീത പ്രീതേ നമോ രോഗ രോഗേ നമോ സോഗ സോഖേ നമോ സർവരോഗേ നമോ സർവഭോഗേ നമോ സർവജീതംഗ നമോ സർവപീതംഗ നമോ സർവജ്ഞാനം നമോ പരമതാനം നമോ സർവമന്ത്രംഗ നമോ സർവജന്ത്രംഗ നമോ സർവദൃസംഗ നമോ സർവകൃസംഗ നമോ സർവരംഗേ തർപംഗേ നംഗേ നമോ ജീവ ജീവംഗ നമോ ബീജ ബീജ്യ ഹിജ്യ പിജ്യ സമസ്തംഗ പ്രസിദ്ധ്യ കൃപാലം സ്വരൂപേ കുകർമ്മംഗ പ്രണാസി സദാ സർവദാ ഹൃദ്യ സദ്ധംഗ നമവാസി ചരപട ശാന്തോ പ്രസാദ് അമൃത കർമ്മേ അമൃത ഖല ജോഗേ ചാല ഭോഗേ ചാദ രാജ ടാല സാചേ ഖാൽ തർമ്മലാകർമ്മ സർവംഗ ദാതാ സർവംഗ ഗ്യാതാ സർവംഗ പാണ്യ സർവംഗ മാനേ സർവംഗ പ്രാണംഗ സർവംഗ ത്രാണംഗ സർവംഗ ഭുക്താ സർവംഗ ജുഗുതാ സർവംഗ ദേവംഗ സർവംഗ പേമംഗ സർവംഗ കാലേ സർവംഗ പാലേ ൂവാൽ ശാന്തോ പ്രസാദ് ആദൂപ അനാദമൂർത്ത ജോൺ പുരുഖ പാര സർമാത്ര മാന്ദേവ അപേ ഉദാര സർവപാലക് സർവകാലക് സർവകോപനുകാൽ ജത്ര തത്ര ബിരാജിഹ്യവദൂത് രൂപ പ്രസാദ് നാം ഠാമന ജാലജാക രൂപ രംഗന രേഖ ആര് പുരുഖ ഉദാര മൂർത്ത ജോൺ ആദശേഖ ദേശാരണ പേജാക രൂപ രേഖന രാഗ ജത്ര തത്ര ദിശ വിസാഹു ഫലിയ അനുരാഗ നാമ കാം നിംപഹീന പേഖ താമഹുന ജാഹേ സർവമാ സർവത്ര മാ സദാ മണത് താഹേ ഏക മൂർത്ത നേക ദ്രശ നിഖീന രൂപാനേക ഖില ഖില അഖില ഖില അന്ത കോ ഫിർ ഏക ദേ പേ ന ജാന ഹിന്ദ ഭേദ ആര് കത്തേബ രൂപ രംഗ ന ജാത് പാൽ സോ ജാന കഹ ദേ ബ താത് മാത ന ജാത് ജാക ജന്മ മരണ വിഹീന ചക്കർ ബക്കർ ഫിര ചത്ര ചാക്ക മാനഹി പ്രതീന ലോക ചാധികേ ബഖ ജഗ ജാപൈ ജ ജാപ വാദദേവ അനാദ മൂർത്താപ സഭ ജേതാ പരമ രൂപനീത് മൂർത്ത പൂർണ പുരുഖ പാര സർവിസ്വരുച്ച സ്വയം പവഗടന പഞ്ജനഹാര കാലഹീന കലാ സംയോഗത അകാൽ പുരുഖ ദേശ തരം താമസ പരം രഹത അപൂത അലാഖ പേശ
ਅੰਗ ਰਾਗਨ ਰੰਗ ਜਾਗ ਹਜ਼ਾਰ ਪਤਨਾ ਨਾਮ ਗਰਭ ਗੰਜਨ ਦੁਸ਼ਟ ਭੰਜਨ ਮੁਕਤ ਦਾਇਕ ਕਾਮ ਆਪ ਰੂਪ ਅਮੀਕ ਅਨ ਉਸ ਦੇ ਪੁਰਖ ਅਵਧੂਤ ਗਰਭ ਗੰਜਨ ਸਰਪੰਧਨ ਆਦਿ ਰੂਪ ਅਸੂਤ ਅੰਗਹੀਨ ਅਪੰਗ ਅਨਾਤਮੇ।